0: ദിവ്യഎഫ്എം ദിവ്യഹിന്നായക്ക്.
1: നൂതിഹ എക്കം മെഗാഹെർട്സ് ദിവ്യഎഫ്എം.
2: ലവ് എ കഫ്ബഹ ലവ് എ

ആണ കൊരി വിഷ്ണുണവ ആരെങ്ക ആയിലാറാവണം ബിഹാറും മാലസ്വച്ച് എക്കമക്കോ ആരെങ്ക മിത്യവ ദിഹ കുതി എക്കുതിക ആയിലാറേവമാവേതു വിഷ്ണാനിക്കാൻ യാഗി